ബാബിതാനങ്ക പ്രകാരഷ്ടപതി കൈകോട് ഓയ പൂജാരി, കൈകോട് ആചാർ വ്യവഹാരി, കൈകോട് ഭയതീർത്ഥവാസി, കൈകോട് ബാന പ്രമേയോദാസി, കൈകോട് വേദകെ സുരോത്തേ, കൈകോട് തപീസ്വരഭൂത്തെ, കൈകോട് ആത്മ ധ്യാന്താരേ, കൈകോട് കപകാഭിചാരേ, കൈകോട് ഭക്തൻ നാം ധ്യാമേ, നാന കർത്തേകാന്തന പാമേ, കൈകോട് ഭയ അഭിമാനി, കൈകോട് ആന്തജ്ഞാനി, കൈകോട് കരിപ്പന കഠോര, കൈകോട് അഭേഗാത്മനെ കൂര, കൈകോട് പർ ദർഭഗോഹിരേ, കൈകോട് പർ ദൂഖനാകരഹേ, കൈകോട് മായാസരമാഹേ, കൈകോട് പ്രദേശ പ്രമാഹേ, ജിജിത് ലാഭോ തിത്തിത് ലഗ്ന, നാന കർത്തേ കീ ജാനേ കർത്ത രചന, കൈകോട് സിദ്ധ ജതി യോഗി, കൈകോട് രാജരസ ഭൂഗി, കൈകോട് പങ്കി സർപ്പ ഉപായേ, കൈകോട് പാത്ര വിരഖർഭജായേ, കൈകോട് പവന പാണി സന്ദ്ര, കൈകോട് ദേശ ഭൂമണ്ഡൽ, കൈകോട് സസിയര സൂര നക്ഷത്ര, കൈകോട് ദേവദാനം ഇന്ദ്ര സേരേ ശത്ര, സകൽ സമഗ്രി അപന സൂതാരേ, നാരക ജിസ്താര, കൈകോട് രാജസ്ഥാമ സാത്ത, കൈകോട് വേദ പ്രാൻ സിംഹർത്ഥർ ശാസ്ത്ര, കൈകോട് കീർത്തന സമന്ത്, കൈകോട് നാനാ പ്രകാർ ദന്ത്, കൈകോട് കീയേ ചര ജീവേ, കൈകോട് ഗിരിമേർ സുവർണ ധീവേ, കൈകോട് ജഖ്യ കിന്നർ പിശാച്, കൈകോട് ഭൂത പ്രേത സൂകര മൃഗാച, സപ്തേ ഡേരാ സഭൂത്തേ ദൂര, നാനക ആപ് അലപ്തരയാ പ്രഭൂര, കൈകോട് പാ താൽക്കെ വാസി, കൈകോട് നാരക സ്വർഗനിവാസി, കൈകോട് ജന്മേ ജീവേ മരേ, കൈകോട് ഭാവ ജൂന്നി ഫിരേ, കൈകോട് ബൈഠത്തി ഖായേ, കൈകോട് കാലേ തക പാഹേ, കൈകോട് കിയേ തരമന്ത്, കൈകോട് മായാമേ ചിന്ത, ജയ ജയ ഭാണാ തയ തയ രാഖേ, നാനക സബകുജ പ്രഭു കെ ഹാത്തേ, കൈകോട് ഭയ ഭയ രാഗി, രാം നാം സംഗ തലനിവ ലാഗി, കൈകോട് പ്രഭു കോ ഖോ ജന്തേ ആത്മേ പാര ബ്രഹ്മ ലഹന്തേ, കൈകോട് ദർശന പ്രഭ്യാസ തിനകോ മെലിയോ പ്രഭ വിനാശ, കൈകോട് മാങ്കേ സാത് സംഗ പാര ബ്രഹ്മ ദിൻ ലാഗാരംഗ, ജിൻകോ യാപ് സുപ്രസന്ന നാനക തേ ജന സദാ ധന ധന, കൈകോട് ഖാണിയർ ഖണ്ഡ, കൈകോട് ആകാശ ബ്രഹ്മണ്ഡ, കൈകോട് ഹോയ അവതാർ, കൈ യുഗത് കിന്നോ വിസ്താര, കൈ ബാർ ഭസരോപാസാര, സദാ സദാ ഏക ഏകംകാർ, കൈകോട് കിന്നേ ഭാന്ത് പ്രപ്തേ പരമായ സമാത്, താക്കാന്തന ജാനേ കോയ പേ ആപ് നാനക പ്രഭസോയേ, കൈകോട് കോട് പാര ബ്രഹ്മ കേ ദാസ് തിന് ഹോ താത്തം പ്രകാശ്, കൈകോട് തത്ത് കെ ബേത്തെ സദാനെ ഹരേ കോ രേത്രേ, കൈകോട് നാം രസ ഭീമേ അമൃ ഭയ സാധി ജീവേ, കൈകോട് നാം ഗുണ ഗാമേ ആത്മര സുഖ സഹ സമായ അപന ജനകോ സാഹസമാരേ, നാനക പരമേശ്വർ കെ പ്യാരേ സലോ, കർണ കാരണ പ്രഭ ഏക ഹൈ ദുസർ നാഹി കോയ, നാനക ദസ ബലഹാരണ ജാലധല മഹിയല സോയ. അഷ്ടപദി.